ഇനി നമുക്ക് അമ്പാണ് ജെയ്മേക് സ്പിൻഡ്ലെസ് ഇറങ്ങി നിങ്ങൾ കുറേ എനിക്ക് തന്നാ ജെയ്മേക് സ്പിൻഡ്ലെസ് അരേക്ക് നാക്കി പോകാൻ സ്റ്റോ ആറുകൊണ്ട് പങ്കായി നനോനി പേര ഓനിക്ക പോണക്കോക്കിനി പോയി അന്നപ്പ ഐക്കാ മുൻ്റെ പോറോയി ഏയിനപ്പ പാസ്തികൈ പുക്കിയാത്തേ പുക്കിയാന സിമീത ഏയിന പാസ്തിക ഓ അപ്പൊന്നങ് മൈസിരിക്ക് സഖിസിങ്ങയാനമനി കൊത്തക്കി മെഹമ്മന്ന ഹാർഡ്വെയർ നരുൺ അനക്കോപ്പ അലൂമിനിയം എത്തിപ്പിമെ ഓവോത്തിപ്പിമെസുവ സെക്യൂരിറ്റി വയർ തയ്യൻ ചിക്കൻ ഫെൻസ് Sand pack. May I never on a toilet pole? P O S. Oh, I put in gummy. I can come car high at this pork here for Roy. Give me fridge. Yay, never on pain. A me campana at J Mix Pentless. A me campana at J Mix Pentless. A kinakin quanarana at dairy store. A the eating mangan a peso. No one the peso markets. Away in a main store, the causeway, Casconi. Jamex Pendless, Punam Campana, Edina Tonan and Cancatorno Paiko in Yan Mayam, on Nanago de Po, Erang in Poroi. Come the Giroi Riki, Mayron the Me Campana, Jamex Pendless.

0: കേൾക്കുന്ന മെലഡിയിൽ നമുക്കം പറഞ്ഞ ജേമിക്സ് പെൻഡ്ലസ് ഇറങ്ങി നമുക്ക് കുറേ കഥ ജേമിക്സ് പെൻഡ്ലസ്
1: ഹമ്മ ദിഗ് റോയ് ലിഖി മൈ റോ നമി കമ്പന ജേമിക്സ് പെൻഡ്ലസ്.

കണ്ടെത്തി നമ്മൾ കമ്പന ജെമിക്സ് പെൻഡ്ലസ് ഇറങ്ങി കുറേ കത്തന്നത്ത ജെമിക്സ് പെൻഡ്ലസ് അരെ കിനാക്കിൻ പണ്ടാറന്ന ദേവിസ് തോ ആറുകൊണ്ട് പങ്കൈനി പേര ഓനിക്ക പൂണക്കുവാക്കി പോയി അന്നപ്പെ ഐക്കാ മുൻ പോറായി എയ്നപ്പെ പാസ്സിക്കൈ പുതിയാത്തേ വിക്കിയാന സിമീതയനി പാസ്സിക്ക ഓ അപ്പൊന്നങ് മൈ സിരിക്കി സഖിസി മയാനമനി കൊത്താക്കി മെഹമ്മന്നന ഹാട്ടുവയ നരൻ അന കൂപ്പ അലൂമിനിയം എത്തിപ്പിമെ ഓവോ എത്തിപ്പിമൈ സുവ സെക്യൂരിറ്റി വയർ തയൻ ചിക്കൻ ഫെൻസ് Sand pack. Me ye ina pa ang toilet paw P O S. Away po ni kami arke ham kahay at yai si po kaya poroy kaya mi fridge. Ye ina pa ina nun pa ina mi kampana ay Jamex Pentless. Ami kampana ay Jamex Pentless. E kinakin ko nara na ay dairy store. Ari ete imanga na ipeso muwahan me peso markets. Away ina main store the causeway kaskoni. Jamex Pentless. Po nam kampana ay ete ina to ano na nikan katuro na pa ko inyan mo yangam. O nangano ko te po ay rangin ni po roy. Ham na digi roy rigi mayroon na mi kampana ay Jamex Pentless.